0: Marwan Thuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Marwan Thuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim. Hi. So, Mr. Sanjeevan, how long have you been doing this?
4: For 40 വർഷമായി അച്ഛൻ്റെ കൂടുതൽ പോകാൻ തുടങ്ങിയിട്ടു. അപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ മരിച്ചു പോയി.
2: So your father is the one that brought you out and taught you how to do fishing. So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
4: ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ നേരത്തെ ഒക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു. ഇപ്പോൾ അതിലും ബെറ്ററായിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇപ്പോൾ വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവർ ഇപ്പോൾ നമുക്ക് പൈസ ഒക്കെ തരും. എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marwan Thuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: ഈ തെങ്ങിൽ നിന്ന് തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്. അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
2: ഹലോ, ഹായ്, കം ഓൺ. വരൂ വരൂ വരൂ, ഞങ്ങളുടെ കോരിക്കിലേക്ക് വാ. Oh my God, he cooked a feast. Look at this. How are you doing? Come on. Thank you. This is for the two of us.
5: Yes.
2: Yeah. So this is the
5: standard array of things that people will eat when they drink toddy.
2: The toddy shops, yeah.
5: And this is the main item for today.
2: Yeah, this is toddy.
5: Okay.
2: Topping from the coconut trees.
5: How long have you been doing this business?
2: 23 years, yeah. രണ്ടായിരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ ആറ് ഷാപ്പ് മൊത്തം കോട്ടഞ്ഞില്ലിൽ 8 ഷാപ്പ്.
5: ടോട്ടൽ ഓഫ് 8 ഷോപ്സ്.
2: 8 ഷോപ്സ് ആൻഡ് അറൗണ്ട് 48 ടാപ്പേഴ്സ്.
5: യൂഷ്വലി ആൽക്കഹോൾ ഈസ് പെർസീവ്ഡ് ആസ് ബാഡ് ആൻഡ് അൺഹെൽത്തി ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കൺസിഡർഡ് എ ഹെൽത്തി ഡ്രിങ്ക്. ബട്ട് ഇറ്റ്സ് ഓൾസോ ദ ആൽക്കഹോൾ കണ്ടന്റ് ഈസ് നോട്ട് വെരി ഹൈ, നോ.
2: 8% ഇസ് ഹയർ ദാൻ ബിയർ.
5: ബിയർ, യാ. ദിസ് ഓക്കേ. ഹിസ് ഫുഡ് ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഫോർ എ റിയലി ലോങ് ടൈം അലോങ് വിത്ത് ദ ടോഡി. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
2: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആളുകൾ ഇവിടെ ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ് ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾക്കത് നല്ല ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയുണ്ടെന്ന്
5: ഞങ്ങളുടെ
2: ഒറിജിനൽ ടോഡി.
5: I don't know how to explain it, but it's really tasty. What's the process like?
2: Thengin flower undu kola nu parayum thengin kola parayum adu oru knife uvayichittu tap cheyana.
5: Oh, you want me to do this tiring job?
6: Yes, of course.
5: And you thought it was a good idea to let me drink before I do it?
6: Great idea.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
5: What is so special about the toddy that grows over here?
4: In this place, it's a very special place. It's a very special place. It's a very special place. It's a very special place. ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
5: ഓക്കെ, സോ ഹൗ മെനി ലീറ്റേഴ്സ് കാൻ യു ഗെറ്റ് ഫ്രം വൺ ട്രീ റഫ്ലി?
4: ഇതിൽ നിന്ന് നമുക്ക് രണ്ട് നേരം കയറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
5: റൈറ്റ്.
4: ആ, ഒരു നേരം രാവിലെ ഇതിൽ നിന്നൊരു 2.5 ലിറ്റർ കിട്ടും. വൈകുന്നേരം ഒരു 1.5 ലിറ്റർ കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 ലിറ്റർ അടുത്ത് കിട്ടും.
5: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
4: നല്ല സാധനം, ഫ്രഷ് സാധനം.
5: ഫ്രഷ്. He's stripping off the pod, making it ready for more tapping. Fresh toddy.
4: Fresh toddy.
5: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit.
2: Seri, try pannalama.
5: Okay. Oh. Wow, it's so refreshing. My goodness.
2: You ready?
5: Then taste that again. Okay. More? Yenge? No, I don't think I can do it more than this.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
4: Come on.
7: Friendship. Many people know it well. But are we truly aware of its significance to us?
8: Friendship is an extraordinary force. It shapes our sense of self. It grounds who we are and molds our identities. Friendship is an essential, wonderful part of being a human being.
7: A relationship that we choose freely and that can last a lifetime. This chosen bond often feels like family to us.
9: We are built for friendship down to the ground, and when we open ourselves up to it, it often goes better than you might imagine.
7: What makes friendship so powerful? And how can we best cultivate it to reinvigorate this crucial source of happiness and well-being?
10: The Science of Friendship, Sunday on CNA.
11: She could work from anywhere, so why did she give it up?
12: I realized how much my salary matters when I'm getting a loan.
11: A kitchen investment that'll take 20 years to pay off. Is it still worth it? And how a tiny savings habit helped one family build income-generating assets. On Money Mind, Wednesday on CNA.
13: Over three decades, the ASEAN Championships have become Southeast Asia's biggest event, with 11 countries fighting to be crowned regional kingpins. This is where legends are born and history is made. The Hyundai Cup 2026, the jewel in the crown of ASEAN football. Support the Lions as they compete against the best regional sides at the ASEAN Hyundai Cup. The Lions take on Timor-Leste live on Monday, 27th July, 7 p.m. on 5. Also available live and on demand on MeWatch. Log on to our website for details.

0: Kathy, ready for what?
1: Ready to celebrate Singapore?
0: It's Singapore's 61st birthday.
1: Gather your family and friends
0: and have a roaring good time
1: at the Gardens by the Bay and MediaCorp National Day Concert 2026.
0: Sing along to National Day medleys.
2: This is home.
0: With iconic homegrown stars.
1: Hadi Mirza, Benjamin King, Rahima Rahim, Olivia Ong, Murray, and more.
3: And us, your hosts.
0: We've also got a whole lot of fun-filled activities just for you.
1: Get into the Kampung spirit at our game station.
0: And be the first 1,500 visitors to indulge in complimentary local treats. Bring your main character energy and own the spotlight.
1: And enjoy the spectacular fireworks display. Together, let's celebrate the seeds of tomorrow and our shared dreams for Singapore.
0: At the Meadow at Gardens by the Bay on Sunday, 2nd of August from 4:30 p.m. Admission is free. For more details, visit mediacorp.sg/NDC.
4: Brought to you by official payment partner, Nets. Connecting communities, empowering lives. And main sponsor, Samsung. Unfold infinite possibilities.
5: AI is changing the rules of business. The question is, who is keeping up? And what does it take to make it work? Shaping Tomorrow, an AI story.
6: Every year, the people of Marwanturotu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garden Tukam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close? So, Master, what is the story behind this amazing dance?
7: കേരളത്തിലെ പതിനാല് ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് ഗിരിഡംപ്രവ. അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗിരിഡംപ്രവ നടന്നത്.
6: ഓക്കെ, സോ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
7: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗിരിഡംപ്രവ കലാകാരന്മാരുള്ളതും. കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവില കിടന്ന് പറയും. രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരിഡംപ്രവയുള്ള.
6: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
7: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി. എനിക്ക് 58 വയസ്സുമായി.
6: വാ,
7: 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
6: യു ഹവ് ഡൺ സോ മെനി ഷോസ്, യു ഹവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കെൻ യു ടീച്ച് മീ സംതിങ്?
7: ഓക്കെ.
8: And we still have the dance. Because it doesn't feel like the dance. It is the dance. Oh. You can see why the kids are so ripped.

0: ഈ മറവൻപുരത്തിലെ 18 കനാലുകൾ, തോടുകൾ, അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം. ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
1: Hello.
2: Ajwa.
1: Yes.
2: Hi.
1: How are you?
2: Hi. How are you? How are you? Nice to see you.
1: Nice.
2: Thank you. Thank you for having me.
1: Tell me, why did you choose to do kayaking here?
3: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻപുരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഏരിയ, അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറന്ന് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടുമാണ് ഞാൻ ഇത് തുടങ്ങിയത്.
2: യു വർ ബോൺ ഹിയർ നോ?
3: യെസ്, ഞാൻ ഇവിടെയായിരുന്നു ജനിച്ച് വളർന്നതും എല്ലാം ഇവിടെയായിരുന്നു. മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാനൊരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
2: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
3: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
2: So you're doing a huge community service almost.
3: Yes.
2: Okay, enough chat. Let's go kayaking.
3: തീർച്ചയായിട്ടും.
2: I can't go kayaking like this, right?
3: Illa, change cheyanam.
2: Okay. Straight down.

0: Marvanthuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Marvanthuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim.
4: So, Mr. Sanjeevan, how long have you been doing this?
5: For 40 വർഷമായി അച്ഛൻ്റെ കൂടുതൽ പോകാൻ തുടങ്ങിയിട്ടു. അപ്പൊ അച്ഛൻ്റെ കാലശേഷം ഇപ്പൊ ഞാൻ ഇപ്പൊ ചേട്ടൻ മരിച്ചു പോയി.
4: So your father is the one that brought you out and taught you how to do fishing.
6: So I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ നേരത്തെ ഒക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു. ഇപ്പൊ അതിലും ബെറ്റർ ആയിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പൊ ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ അപ്പൊ നമ്മള് മീൻ പിടിച്ച് വലയായിട്ട് പോകുമ്പോ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവിടുന്ന് ഇപ്പൊ നമുക്ക് പൈസ ഒക്കെ തരും. എന്നിട്ട് അവര് രണ്ടുപേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marvanthuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്. അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
2: ഹലോ,
1: ഹായ്,
2: കം ഓൺ, വരൂ വരൂ വരൂ.
6: Oh my God, he cooked a feast.
2: Look at this. How are you doing? Come on.
6: Thank you.
2: Here.
6: This is for the two of us.
2: Yes.
6: Yeah. So this is the standard array of things that people will eat when they drink toddy.
7: The toddy shops, yeah.
6: And this is the main item for today.
7: Yeah, this is toddy.
6: Okay.
7: Topping from the coconut trees.
6: How long have you been doing this business?
7: 23 years, yeah. 2000-ൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ ആറ് ഷാപ്പ് മൊത്തം കോട്ടഞ്ഞില്ലിൽ 8 ഷാപ്പ്.
6: So you have a total of 8 shops.
7: 8 shops and around 48 tappers.
6: Usually alcohol is perceived as bad and unhealthy and all that kind of stuff, but here it is considered a healthy drink. But it's also the alcohol content is not very high, no?
7: 8% is higher than beer.
6: Beer, yeah, it is. Okay, this food has been sitting in front of me for a really long time along with the toddy. I think it's time for us to try.
2: I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
7: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ്, ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾക്കത് നല്ല ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയാണെന്ന്
6: ഞങ്ങളുടെ. Alright, so this is the original
7: toddy. Original toddy.
6: I don't know how to explain it, but it's really tasty. What's the process like?
7: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല്ലാന്ന് പറയും, തെങ്ങ് കൊല്ല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
6: ഓ, യു വാണ്ട് മീ ടു ഡു ദിസ് ടയറിംഗ് ജോബ്?
3: Yes, of course.
6: And you thought it was a good idea to let me drink before I do it?
3: Great idea.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
6: What is so special about the toddy that grows over here?
5: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
6: ഓക്കെ, സോ how many liters can you get from one tree roughly?
5: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കയറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
6: റൈറ്റ്.
5: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു 2.5 liters കിട്ടും. വൈകുന്നേരം ഒരു 1.5 liters കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 liters അടുത്ത് കിട്ടും.
6: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
5: നല്ല സാധനം, ഫ്രഷ് സാധനം.
6: ഫ്രഷ്. ആ, it's stripping off the pot, making it ready for more tapping. Fresh toddy.
5: Fresh toddy.
6: So it doesn't actually come from the coconut, it comes from the bud or the flower before it turns into the fruit.
2: Seri, try pannalama.
6: Okay. Wow, it's so refreshing. My goodness.
2: No, ready.
6: Then taste that again. Okay.
5: Hey, I made it!
6: Woohoo! More?
5: Yenge?
6: No, I don't think I can do it more than this.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
5: Tumra.
8: Is that Yakult I saw?
9: In Japan, Yakult ladies don't just deliver drinks. I'm joining them for a day.
10: There's Orange Ben here. How come I don't have it?
11: 認知症 supporter としての研修を受けたから.
9: They spot signs of dementia, and if someone goes missing, they raise an alert. Could a drink delivery help save a life? Talking Point, Sunday on CNA.

0: ഇതേ കൊയ്യർ ഫാക്ടറി കേറിക്കത്തിരി
1: കൊറിയർ വേർഡ് ഉടനെ വന്ന
0: ഹെയർ ബാഗ്. ഓക്കെ ഓക്കെ സാർ.
2: Koya Production is Kerala's biggest cottage industry. It is found in almost every nook and cranny of the state, which is why I'm on a bicycle looking for the koya producers of Maran Turuttu.
0: The koya factory enga irukku? Anga irukka?
3: You are definitely lost.
0: All those who wander are not lost. Follow me.

0: 像年轻人这么，我们还 in 并没有 out。
1: They still have what it takes. As long as someone needs them.
2: 是怕没有人再需要我们。
1: As long as there's something worth protecting.
3: 不管发生什么事，爸爸都会保护你的。
1: Their mission continues.
4: 打不干。
5: We're there.
1: But when one challenge after another comes their way.
6: 我只怕没有大胆的活过。
1: How will these old heroes fight back?
7: Roger. 出发。
8: 遇到我们算你倒霉。
1: Old and Dangerous debuts 27th July, 9 p.m. on Channel 8. Also available on demand for free on MeWatch from 27th July.
9: Every year, the people of Marwanturuttu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garudan Thookam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close?
10: So,
11: Master, what is the story behind this amazing dance?
10: Kerala Padraali Kshetrangalil oru valivadayittu enna kalayanu Girudan Parava. Adu Shatru Dosham അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗിരണം പറവാണ് അത്.
11: ഓക്കെ, സോ വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
10: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലും ഗിരണം പറവ കലാകാരന്മാരുള്ളത്. കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവേല കിടന്ന് പറയും. എൻ്റെ അടുത്ത് രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണം പറവുള്ള.
11: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
10: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി. 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
11: യു ഹവ് ഡൺ സോ മെനി ഷോസ്, യു ഹവ് ടോട്ട് സോ മെനി സ്റ്റുഡൻസ്. കെൻ യു ടീച്ച് മീ സംതിങ്?
10: ഓക്കെ.
12: Oh, good, good. And I still have to dance. Because it doesn't feel like the dance. It is the dance. Oh, you can see why the kids are so ripped.

0: I'm really not getting it. I'm really not getting it. I think that's my cap. You guys are amazing. Good job.
1: ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റായതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി
2: ഹലോ
3: Yes.
2: Hi.
3: How are you?
2: Hi. How are you? How are you? Nice to see you.
3: Nice.
2: Thank you. Thank you for having me.
1: Tell me, why did you choose to do kayaking here?
3: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ള കൊണ്ടിട്ടും ഇത് മറവൻതുരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇത്
2: തുടങ്ങിയത്
3: ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ചു വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാൻ ഒരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്
2: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്
3: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ തിരിച്ചു പോകുന്നത്
2: So you are doing a huge community service almost.
3: Yes.
2: Okay, enough chat. Let's go kayaking.
3: ഇന്ന് തീർച്ചയായിട്ടും നമുക്ക്
2: പോയേക്കാം I can't go kayaking like this, right?
3: illa change cheyanam
2: okay
3: straight down